0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി ശരണ്യ ബി മംഗളിന്റെ വീണ കച്ചേരികൾക്കാം. ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ മൃദംഗം, ശ്രീ കടനാട് ജി അനന്തകൃഷ്ണൻ ഗഞ്ചിറ. ആദ്യം മനോരഞ്ജിനി രാഗത്തിൽ അടുകാരതനി എന്ന കൃതി കേൾക്കാം. ആദ്യ താളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic Classical Veena Concert by Shrimati Sharanya B. Mangal. She is accompanied on the mridangam by Shri Chertalaji Krishna Kumar and on the ganjira by Shri Kadanadji Anandakrishnan. She begins a Carnatic Classical Veena Concert with a composition of Saint Thyagaraja, Adukaradani. In the rag, Manoranjini sets to Aditaal.

0: അടുത്തതായി നാട്ടക്കുറിഞ്ചി രാഗത്തിൽ പാർവതി കുമാരം എന്ന കൃതി കേൾക്കാം. രൂപകതാളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
1: കണ്ടിന്യൂയിങ് എ കർണാട്ടിക് ക്ലാസിക്കൽ വീണ കോൺസെർട്ട്, ഷി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, പാർവതി കുമാരം. ഇന്ന് രാഗ് നാട്ടക്കുറിഞ്ചി, സെറ്റ് ടു രൂപകതാൾ.

0: ഇനി കർണരഞ്ജിനി രാഗത്തിൽ വാഞ്ച തോനു എന്ന കൃതി കേൾക്കാം. ആദ്യ താളം തിശ്രനട, ഹരികേശ നെല്ലൂർ, ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ രചിച്ചത്.
1: നെക്സ്റ്റ് ഇസ് എ കമ്പോസിഷൻ ഓഫ് ഹരികേശ നെല്ലൂർ, മുത്തയ്യ ഭാഗവതർ, വാഞ്ച തോനു. ഇന്ദ് രാഗ് കർണരഞ്ജിനി സെറ്റ് ടു. ആദ്യ താൾ തിശ്രനട.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി ശരണ്യ ബി മംഗൾ അവതരിപ്പിക്കുന്ന വീണക്കച്ചേരി. ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ മൃദംഗം, ശ്രീ കടനാട് ജി അനന്തകൃഷ്ണൻ ഗഞ്ചിറ. ഇനി പന്തുവരാളി രാഗത്തിൽ ശിവാനന്ദ കാമവർദ്ധിനി എന്ന കൃതി കേൾക്കാം. മിശ്രചാപ്പ് താളം ജി എൻ ബാലസുബ്രഹ്മണ്യം രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Veena Concert by Shrimati Sharanya B. Mangal. She is accompanied on the mridangam by Shri Chetala G. Krishnakumar and on the ganjira by Shri Kadanad G. Anandakrishnan. Next is a composition of G. N. Balasubramaniam, Shivananda Kama Vardhini. In the rag, Panduvarali, set to Mishra Chapital.

0: അവസാനമായി രാധ സമേത കൃഷ്ണ എന്ന കൃതികൾക്കും രാഗം മിശ്ര എമ്മൻ, ആദിതാളം ജി എൻ ബാലസുബ്രഹ്മണ്യം രചിച്ചത്.
1: ശ്രീമതി ശരണ്യ ബി മംഗൾ കൺക്ലൂഡ്സ് എ കർണാട്ടിക് ക്ലാസിക്കൽ വീണ കോൺസെർട്ട് വിത്ത് എ കോമ്പോസിഷൻ ഓഫ് ജി എൻ ബാലസുബ്രഹ്മണ്യം, രാധ സമേത കൃഷ്ണ, ഇൻ ദ രാഗ് മിശ്ര യമൻ, സെറ്റ് ടു ആദിതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീമതി ശരണ്യ ബി മംഗൾ അവതരിപ്പിച്ച വീണക്കച്ചേരി, ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ മൃദംഗം, ശ്രീ കടനാട് ജി അനന്തകൃഷ്ണൻ ഗെഞ്ചിറ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വീണ കോൺസെർട്ട് ബൈ ശ്രീമതി ശരണ്യ ബി മംഗൾ. ഷീ ഈസ് അക്കംപനീഡ് ഓൺ ദ മൃദംഗം ബൈ ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ ആൻഡ് ഓൺ ദ ഗഞ്ചിറ ബൈ ശ്രീ കടനാട് ജി അനന്തകൃഷ്ണൻ. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: ഒരാഗം മിശ്ര ചാപ്പത്താളം
1: രാഗം 24/7 എനി ടൈം ഇന്ത്യൻ മ്യൂസിക് ഇൻ ടുഡേസ് കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് പ്രോഗ്രാം യു ഹാവ് ഹേർഡ് ടു വോക്കൽ ഡ്യുറ്റ് ബൈ ശ്രീമതി വിഷ്ണു ഭട്ട്ല സരസ്വതി ആൻഡ് ശ്രീമതി വിഷ്ണു ഭട്ട്ല കൃഷ്ണവേണി പോപ്പുലർലി നോൺ ആസ് വിഷ്ണു ഭട്ട്ല സിസ്റ്റേഴ്സ് സപ്പോർട്ടഡ് ഓൺ വയലിൻ ബൈ ശ്രീമതി ബി വി ദുർഗ ഭവാനി ആൻഡ് ഓൺ മൃദംഗം ബൈ ശ്രീ എം എൽ എൻ രാജു ദിസ് പ്രോഗ്രാം കെയിം ടു യു ഫ്രോം ദ സ്റ്റുഡിയോസ് ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ വിജയവാഡ ഫോർ രാഗം 24/7 ఎనీ టైమ్ ఇండియన్ మ్యూజిక్
0: రాగం ఛానల్ లో మీరింతవరకు శ్రీమతి విష్ణుభట్ల సరస్వతి మరియు శ్రీమతి విష్ణుభట్ల కృష్ణవేణి గారిల గాత్రీయగళం విన్నారు. వాద్య సహకారం శ్రీమతి బివి దుర్గాపవని వయలిన్, శ్రీ ఎంఎల్ఎన్ రాజు మృదంగం. నిరంతర భారతీయ సంగీత శ్రవంతి రాగం ఛానల్లో ప్రసారమైన ఈ కార్యక్రమం ఆకాశవాణి విజయవాడ కేంద్రం సమర్పణ.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ മാതംഗി സത്യമൂർത്തിയുടെ സംഗീത കച്ചേരി കേൾക്കാം. ശ്രീമതി ബിന്ദു കെ ഷേനായ് വയലിൻ, ശ്രീ വാഴപ്പള്ളി ടി എസ് സതീഷ് കുമാർ മൃദംഗം, പി കെ ഗോപാലകൃഷ്ണൻ മുഖർശംഖ്. ആദ്യം മോഹനം രാഗത്തിൽ രക്തഗണപതിം ഭജേ എന്ന കൃതി കേൾക്കാം. ആദ്യ താളം മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ചത്.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Carnatic Classical Music Concert by Srimati Matangi Satyamurthy. She is accompanied on the violin by Srimati Bindu K. Shenoy, on the mridangam by Sri Vaazhapalli T. S. Satish Kumar, and on the morsing by Sri P. K. Gopalakrishnan. She begins a Carnatic classical music concert with a composition of Muthuswami Deekshithar, Rakta Ganapadim Bhaje, in the rag Mohanam, set to Aditaal.

0: ഇനി മുഖാരി രാഗത്തിൽ എൻറൈക്ക് ശിവകൃപൈ എന്ന കൃതി കേൾക്കാം. മിശ്രചാപ താളം, നീലകണ്ഠ ശിവൻ കൃതി.
1: കണ്ടിന്യൂയിങ് ഹെർ കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട്, ഷി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് നീലകണ്ഠ ശിവൻ, എൻറൈക്ക് ശിവകൃപൈ. ഇൻ ദ രാഗ് മുഖാരി, സെറ്റ് ടു മിശ്രചാപ താൾ.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി മാതംഗി സത്യമൂർത്തിയുടെ സംഗീത കച്ചേരി. ശ്രീമതി ബിന്ദു കെ ഷേണായി വയലിൻ, ശ്രീ വാഴപ്പള്ളി TS സതീഷ് കുമാർ മൃദംഗം, ശ്രീ PK ഗോപാലകൃഷ്ണൻ മുഖർശംഖ്. ഇനി പൂർണ്ണചന്ദ്രികാ രാഗത്തിൽ ശ്രീരാജരാജേശ്വരി എന്ന കൃതി കേൾക്കാം. ആദിതാളം മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ചത്.
1: This is Ragam 24/7 DTH Anytime Indian Music. You are listening to Carnatic Classical Music Concert by Srimati Mathangi Satyamurthy. She is accompanied on the violin by Srimati Bindu K. Shenoy. On the mridangam by Sri Vaazhapalli TS Satish Kumar. And on the morsing by Sri PK Gopalakrishnan. Next is a composition of Muthuswami Deekshithar, Sri Raja Rajeshwari. In the rag, Purna Chandrika, set to Aditaal.

0: അവസാനമായി രാമനി സമാനമെവരു എന്ന കൃതികൾക്കാം രാഗം ഖരഖരപ്രിയ, രൂപക താളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: മാതംഗി സത്യമൂർത്തി കൺക്ലൂഡ്സ് എ കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട് വിത്ത് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ. രാമനി സമാനമെവരു ഇൻ ദ രാഗ് ഖരഖരപ്രിയ സെറ്റ് ടു രൂപകതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീമതി മാതംഗി സത്യമൂർത്തിയുടെ സംഗീത കച്ചേരി. ശ്രീമതി ബിന്ദു കെ ഷേനായി വയലിൻ, ശ്രീ വാഴപ്പള്ളി ടി എസ് സതീഷ് കുമാർ മൃദംഗം, ശ്രീ പി കെ ഗോപാലകൃഷ്ണൻ മുഖർശംഖ്. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട് ബൈ ശ്രീമതി മാതംഗി സത്യമൂർത്തി. അക്കോമ്പനിങ് ആർട്ടിസ്റ്റ് വേർ ശ്രീമതി ബിന്ദു കെ ഷെനോയ് ഓൺ ദ വയലിൻ, ശ്രീ വാഴപ്പള്ളി ടി എസ് സതീഷ് കുമാർ ഓൺ ദ മൃദംഗം, ആൻഡ് ശ്രീ പി കെ ഗോപാലകൃഷ്ണൻ ഓൺ ദ മോർസിംഗ്. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: മ്യൂസിക് ചാനലും
1: ഇപ്പോൾ ഡോക്ടർ ബി അരുന്ധതിയുടെ സംഗീത കച്ചേരി കേൾക്കാം. തിരുവിഴ ശിവാനന്ദൻ വയലിൻ, ജി എസ് രാജേഷ് നാഥ് മൃദം, വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഘടം. Now we bring you a vocal recital by Dr. B. Arundhati. She is accompanied by Thiruvira Sivanandan on violin, G. S. Rajesh Nath on mridangam, and Vaalapalli R. Krishnakumar on ghadam. Adyam Ganarajena Rakshitoham ennarambhina Deekshitharkriti Arabhiragam Mishrachaputalam. The first item of this concert is Ganarajena Rakshitoham in Raga Arabhi Setu Mishrachaputalam, composed by Muthuswami Deekshithar.

ഹിരൺമയീം ലക്ഷ്മീം രാഗം ലളിത രൂപകതാളം മുത്തസ്വാമി ദീക്ഷിതർ കൃതി. നെക്സ്റ്റ് ഈസ് ഹിരൺമയീം ലക്ഷ്മീം കമ്പോസ്ഡ് ബൈ മുത്തസ്വാമി ദീക്ഷിതർ സെറ്റു രൂപകതാളം ഇൻ ദ രാഗ ലളിത.

വരരാഗലയ രാഗം ചെഞ്ചു കാംബോജി ആദിതാളം ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഈസ് വരരാഗലയ ഇൻ ദ രാഗ ചെഞ്ചു കാംബോജി സെറ്റു രൂപകതാള കമ്പോസ്ഡ് ബൈ ത്യാഗരാജ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ബി അരുന്ധതിയുടെ സംഗീത കച്ചേരി. തിരുവിള ശിവാനന്ദൻ വയലിൻ, ജി എസ് രാജേഷ് നാഥ് മൃദംഗം, വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഘടം. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ഡോക്ടർ ബി അരുന്ധതി. ഷീ ഇസ് അക്കംപനീഡ് ബൈ തിരുവിള ശിവാനന്ദൻ ഓൺ വയലിൻ, ജി എസ് രാജേഷ് നാഥ് ഓൺ മൃദംഗം, ആൻഡ് വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഓൺ ഘടം. അടുത്തത് പഞ്ചബാണ എന്നാരംഭിക്കുന്ന സ്വാതി തിരുനാൾ കൃതി, രാഗം പൂർവി കല്യാണി, ആദിതാളം. നെക്സ്റ്റ് ഈസ് എ കമ്പോസിഷൻ ബൈ സ്വാതി തിരുനാൾ ഇൻ രാഗ പൂർവി കല്യാണി, സെറ്റു ആദിതാളം. പഞ്ചബാണ

പാൺഭൂമി തവാക രാഗം ആഹിരി തിസ്രനട ത്യാഗരാജ ഉത്സവ സമ്പ്രദായ കൃതി മെറ്റിസ് പൂല പാൺഭൂമി തവാക കമ്പോസ്ഡ് ബൈ ത്യാഗരാജ സെറ്റോ തിസ്രനട രാഗം ആഹിരി